0: എന്റെ ഹതായ് വിനാടി ബഹായി ആയിബോൻ റോണി
1: ആയിബോൻ മധുശങ്കർ അത് സത്യകലക്കാൻ പടങ്ങണ അതന്നെ മേ അത് അടുത്ത മാസിക്ക് ദേവനിത ദിവസ ഈ മെയ് മാസ ഫലവിന്ദനെ അത് മെയ് മാസ ദേവന്ത ധന്യം നത്വ ഹയവിനി മാസേ പടങ്ങൾ അവർദൂത് ഗവില ഗിഹില്ലേ ഇത് അടുത്തവർദു സമരൽ അടുത്തവർദൂത് ഗവില ഗിഹില്ല ദെങ് അപ്പിട്ട് തിയന്നെ മേ ബട്ടകോട്ടുക പണ്ണ്യാൻ
0: വെസക് കാലേ ഉദാ വെമിൻ ദീൻ ഇതിങ് ദെങ് മുകളിൽ എന്നെ ഇല്ല മം എഹോ യാലുവെങ്കിൽ ഇനിമട ഹരി ലസ്സന ഉത്തരയക് ദുന്ന മുകുത് എന്നെ അപ്പി കരാന്ന് ഓണി പഠിക്കണമെ കഥാവ് ഒക്കെയാണെങ്കിൽ മകേ ഇതാമ ഹിതവത് മിത്രേ അപ്പി ഹമ്പുണ മുകുത് എന്നെ മോച്ച മുകുത്ത് എന്നെ കരാന്ന് ഓണി എത്തനെ നീ ജീവിതേ കിസിമതി അക്കിബേ വേണ്ണിനെ ഏ ഹെമദേമ അപ്പി കരാന്ന് ഓണി അപ്പിട്ട് അറമുണക്ക് ഇലക്കയാക് തീരുന്നു ഏ വെനുവേ അപ്പിട്ട് ദുവണ്ണ വേണോ ഹത്തി വെട്ടനകം ദുവണ്ണ വേണോ സമഹാര വേലാവട്ട ഹത്തി വെട്ടെന്നെ അപ്പി ഹറിപാറി ദുവണ്ണ എതിനിസ ഹരി അനവശ്യ ബറക്ക് അനവശ്യ പീഡനയ കൊളുവി ത്യാഗം ദുവണ്ണ ഗിയാമ അവിടെ ഹാത്തി വെട്ടനോ ഇതോടെ അവിടെ പാവനോ വെടെ ബോറിംഗ് ഇരുവശം അപ്പൊ അത്തഹരലതാണോ അപ്പൊ ഹറിയിട്ട് അപ്പി കൊഹിട്ട് ദുവന്നെ അപ്പൊ അവസാന ഇലക്കെ കൊത്തേണ്ടത് തീയണി അപ്പൊ കൊയ്തറം വേഗയ കന്തി പാവിച്ച് കിടന്നുണ്ട് ഹരി ഇനി പക്ഷെ അപ്പി സമുദലാഭിമേദി ഏ വേഗയെ കോമത് വെടികരകൻ പല്ലമക് ബഹിനുകൂട്ട് ഇരുവട വേഗത്ത് ഗമം കരണി കോമത് ഹെമ വിലാവിമ് അപ്പൊ പരിശ്രമകന ഹിതാകിന് അപ്പൊ അവസാന ഇലക്കെ കൊത്തണത് തീയണി കില ധനകിന് ഗമണകിയോ അപ്പൊ ഇതുവാണ് റിതമ്മ കാത്തി റണിൽ ദിന ലോകേ മെറദണ്ഡ പടങ്ങത്ര പക്ഷേ സമഹാറായ മുളിമ്മ വേഗം തോന്നു സമഹാറായ സാമാന്യ ഗാനി തോന്നു സമഹാറായ ഹിമീരകയിൽ അന്തിമടല്ലെങ്കിൽ ഹിതാകനാണ് ഗലവിന് റിതം വികത്തിയാണ് അവസാന ഇലക്കെ ജയഗ്രഹണേന ഏ വെനുവേ ഒബട്ട് സലസുമ കഥാകിന് ഏ സലസുമേ ഗമങ്കരൻ ഏമ ഗമങ്കറു ജീവിത കവതാവത്ത് വറദീനെ അവസാന ഇലക്കയുടെ കോമകുമാരി അന്ന പോലും അത് മകേ മിത്രയാക്കിയപ്പ് കഥാകഥമായി ആയമത്യാൻ തീയന്നെ മുക്കുത് വെണ്ണി മുകുത്ത് വെണ്ണിനെ അഭികരാണോ പടങ്കം വെടിയേ.